ഹമ കശവറും മീഗ കുരിങ് ഹാറൂം ഗെ ഫാനു എവരെന്ന വിദാൽവി ഏ അഹുരിങ്ങെ കൗമുഗെ മീഹുന്നേ എ ഗെരി മെതുവെരുക്കോ തിയബാ മീഹും ഇംതിഹാൻ കുരവീഖം കശവരെ അതി ഹമ കശവറും തിയബാ മീഹുംഗെ വെരി റസ്കലാംഗി റഹ്മാൻ വന്ത റസ്കലാംഗി ഫഹെ തിയബാ മീഹും തിമംകലേഗ ഫാന തബാവാഷ് അതി തിമംകലേഗ ഫാനുഗെ അമ്ര കിയമം വാഷ്.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിൽവാദിനുമുക
1: തെതുവരിക്കമ്മായകോ
0: എക്കുവരിക്കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകോ റയ്യതുണ്ണ എമ്മിഗാതുക ദിവഹിരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

ഹമ കശവറും മീഗെ കുരിൻ ഹാറൂം ഗെ ഫാനു എവരെന്ന വിദാർവി ഏ അഹുരെങ്കെ കൗമുഗെ മീഹുന്നേ എ ഗെരി മെതുവെരുക്കോ തിയബാ മീഹും ഇംതിഹാൻ കുരവീഖം കശവരെ അതി ഹമ കശവറും തിയബാ മീഹുംഗെ വെരി രസ്കലാംഗി റഹ്മാൻ വന്ത രസ്കലാംഗി ഫഹെ തിയബാ മീഹും തിമംകലേ ഗെ ഫാന തബാവാഷ് അതി തിമംകലേ ഗെ ഫാനുഗെ അമ്ര കിയമം വാഷ്.

0: ഇസ്ലാമിക താരിഖ് തിരക്കുറവേ ദത്തുറ
1: മുഖദ്ദസ് തന്തന ഇസ്ലാമി തൗസീ ബിനാ കുറുമുക മുഹിമ്മ ദൗറിൻ അദാ കുഫവ സമാംവി തന്തനുഗെ വാഹകത
2: ഏകമം ബൽഖീസ്കി അസ്തു റസ്കൻ ഉതി കോങ് സർഹദ്ദക്യാതോ ദെനിഗണ്ണൻ ആർക്കിയോളജിസ്റ്റും വരപ്പൊടു സമാകമ
0: റത്ത ബിനാ കുറുഗത ഇൽമൻ ഹിബർദി പിൻതൗക ഇൽമൻ ഹിത്ത ഫ്രാദിഗ
1: കുരിപോഷി
3: കൊമേഹോമ ദുഹെക്കേ ഹെന്ദുണു അക്കടി തിരിയു
1: Repeat, Angar Dhuhuki Vinduru Ekke Jhaar, Adi Buddha Dhuhukiri Aggadu Thirihun. Enga Satrasteka Saalis Nui Kilohertz Medium Wave, Adi Adhyanui Megahertz FM Band.
3: Intizar Kudu.

0: Essa curia de embora, Bangladesh, Colombia, que demônio, Bessão, Bangladesh, Colombia, embora, tem, mas flatro, carim, rápido, é, tritin, flora, de bola, de número, com dois, mal, de número, conta, cobra, teria, três, na casa, de número, bolão, curia, fora da gol, teria, três, feno, de vir, rulão, frato, dia, outro, colombeira, Mujibur Rahman, bolão, curia, fora, vale, de Colombia, agora, então, Mujibur Rahman, bolão, na casa, de embora, bolão, curia, fora, vale, curia, fora, vale, bola, penalty point, cari, curia, fena, bolão, curia, fora, gol, diretre, feno, de hilafa, Ulang frato outro colombeiro. Gol curumati raja ali fez jome. Agora de supporter um varag gina a da cama boy. Gol curumati gol de raja mat frato baba puri fono vale bola mat frato metro vai cair em dia gota gosbeiro e ele Bangladesh ali. First minute colhe vidja fruto mafo. Elves pula calna de nojo. Curum faxa aqui. Bem agora fahata dimbola meteren. Ismail Hussain Kuria, Dhi Mujibur Rahman. Mujibur, Umar, Atlaf Kuria, Mutre Ismail. Ismail Sansakal Kari, Bolatangas, Bangladesh Haftan, Tangle Fatun, Dhi Jahid. Jahid Kuria, Irmut Fratun, Dimbola, Bangladesh Kuntri, Mung Haftan, Sansakal Matla Fatun, Jahid, and Kas Dhi Haf, Gimendavar Sansakal Kari, Irmut Fratun. Jahid Kuria, Dimbola Tang Kuria, Marmor, Bangladesh Kuntri, Raja Haftan, Tangle Fatha, Jila, Mabra Fatun, Mung Haftan, Sansakal Manakas Kuria, Dhi Jahid Hassan. Jad Sensakal Hurasko Hulang Fratum, Medrunga Kari Mangles after and Divi Ismail. Ismail Medrun Huraso Kuria Dimbole, Varabar, Dueva, Rabbi Hussein. Control of the penalty, the Mahulang Fatranga, Haika for Kari, Kurmatiaburi, Raja Kuntra, Shamka, Natu, Tangle Fatum, Demo, Control Colani, Control Colla, Mujibur Rahman, Tangle Fatum, Medrun, Matin Kalakotanguri, Ulang Fraturi, Ismail and Sensakal Kari, Jihilani, Sensar, Rongomati, Hulang Fratum, Medrunga, Varakari, Hurlaf, Mathematic Kuria Raji, after a Kuria Fonal, Bangladesh Kuntri, Abo, Matimi, Mifar and Damasakuri, Mirajul Islama, and Abo Liber, Raja Kuntri, attacking us, Fatum Aiham, Adam Kaja Salber, Mifar, Bangladesh Kuntra, then Dam to Kamifar, Aisha, Matle, Borvetika, Fatlak, Kuria, Ethan Raja Kuntri, Bora. After and Gazim to Evat Lafatu, Midni Amdana, Amdan Meltere, Ibrahim Isame, Sandimbol, Far Kuria, and Sakatan, for one of our Bangladesh Kuntan, Raja Hafter, and Atlan Kuria, and Matta Kuria, and Florida Bola, Atlan Kuria, Devata, Mazakur, and Bangladesh Kuntan. I'm going to drop a penetrator, but no number Kuntan, penetrator, point to go to Florida Bola area, Terem before Ibrahim Vahid at La Kuria, then Ayham. I hit them, Borat Nakuram, Bangladesh Kuntin, Penetrator, Bola, the area, Dimal Borata Kuria from Wali, Corner Kabir Vegeti, Major Furthama Corner, Bangladesh, and Midibuni. Furthama, the Major Faran, Furthama, Amina Kuleva, Evespoca Nadinoje, Major Furthama Corner, Bangladesh, Iru Uturukanu Nagade, Midden, team of hand number, Rabbi Hussein Rahul. Raja Penetrator, Bangladesh, Hakulun, Dia, Medesa, Margol, and Hulang Frat, Majelia, Buri, and number Kuluntria, Nazmulvis, Sensakal, Defratu, Margol, Lam, the Raja, Sensakal, Defratu, Margol, and Bangladesh, including Bangladesh, keeper who removed half game, Mutare, Margol Lag, Nagadin Corner, Goldria, Teremifar, Raja Kuluntri, Moldifakuri Bola, Atlang Aisham, Kuria Midani, now with Refatun, Dia, Raja Kuluntri, and Nazmul, Fal Kurus, Jamal Yamati, Raja Penetrator, carried Matfratun, Raja. Ole Masekuri Aiham Nife Jahu, keeper Hussein Sharif Kuria Dimbol Amdana Kuria Div Inaz Bola Tanks and Sakal Kariman Kuria Titin Florali, Sente and Half Kimetabers and Sakadaman Fratum, Bangladesh after Kuria Div Gazim Bola Tan Kuria, then Kiria Bola Bear and Naga de Torun and Edia Bola Bear Penetry Akari. After me, the penalty again in Bangladesh after Bangladesh Alif and Ilamidani Rabbi Hussein. Rabbi Elibola Kuria Damihiri Mirjul Islam, Mirjul Kuria Fonwa and the Bolomiji, Bolom Kuria, Dimbola, Tank Kuria, Devata Massa, Sorab, and Raja Kuntur in Difa Kuria. Diva kuri bol horong frat metro kan raja haftar en ber elon difa moti bangladesh ablo mar elon
1: stay
0: ablo ba kol fahata മിദിനി ഇസ്മാല ഇസ്മാൽ കുറിയ ദിമ്പോൾ ജാഹിദ് ടീമൊക്കെ കുളും തിരിയക്കും ജാഹിദ് തങ്ങളെ ഫഹത്തും അതൊക്കെ സെൻസാക്കാൻ ഹുറസ്കോ കൂടിയ ദിമ്പോള ബംഗ്ലാദേശ് ഹാഫ്തനെയും കുറിയ മിദിനി ഉമ്മാർ ഉമ്മാർ മെദിനോ ഹുറസ്കോ വല്ല ഹുളംഫ്രാത്തിനോ കാര്യ കുറിയ ടീമൊക്കെ കുളിത്തിരിയക്കൂടിയ ഫോൺ വാങ്ങി ചെയ്യപ്പോൾ സാർ ഹുളംഫ്രാത്തിൻ്റെ കൊത്ത കോസ് വേറുവി രാജ്യ സെൻസാക്കാദ്യമായ ഹുളംഫ്രാത്തും ബംഗ്ലാദേശ് ലീഫെങ്ങ് എല്ലുമേ ഉമ്മർ എല്ലേ ഉമ്മാർ എല്ലി ബോളം സൗരവ് കാക ജീവൻ ബോൾ കൊണ്ടുവരും മസേ കുറേ പെനട്രിയ അതിമാലും വേർവി രാജ്യ ലീഫെങ്കിലുമേ ഗാസിം തോയ്ഫ് എല്ലാം പെനട്രിയ കണാദിമാവാക്കാൻ ഹുളംഫ്രാത്തും കുറിയ ജില്ല രാജ്യ ഹാഫ്തരെയും ലീഫെങ്കിലും ദിഹ മിനിറ്റ് കുളേഫല്ലാണ്ടു ജെയിംസ്ബേ എല്ലി ബോള സീതാ മില്ലിമുറി ബംഗ്ലാദേശ് കുടുംബം മിരുജുല്ല ബോളെ പെനട്രിയ വണ്ണൻ താമിന രാജ്യ കുളത്തിനും ദിഫാക്ക കുറിയ ഫോണാതി ബോൾ സെൻസക്കൾ തരെയും തങ്ങളുടെ ഇരുമതി ഫറാത്തും മെദ്രുക വരക്കാനും ബംഗ്ലാദേശ് കുളത്തിനും ബോൾ അത്ലാഫ് അത്ലാഫ് തങ്ങളുടെ ഫഹത്ത ദിനി ജാഹിദു ജാഹദ് കുറിയ ടീം ക്യാപ്റ്റൻ മണിക് ഹുസൈൻ മണിക് ഹുസൈൻ ഇർമഫിറാത്ത് മെദിനോ കാര്യ കുറി ബംഗ്ലാദേശ് കുളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം ബാക്കുള്ള ഫാത്ത് അനക്കാസ് മെദിനി ബംഗ്ലാദേശ് കുളത്തിൽ ഫാത്ത കുറെ ജാഹിദു ജാഹദ് മേത്തരെ ഇസ്മാൽ ഹുസൈൻ എന്നെ കുറിയ എത്തിയപ്പോൾ അദ്ദേഹം കുറിയ ദൈവത്തിന് മസൈ കുറിയൻ ഉമാർ അബ്ദുൾ ഉമാർ ബാക്കുള്ള ഫാദ് ജദീദഹ മെദിൻഹാസ മണിക്കാസ് ഇസ്മാൽ ബംഗ്ലാദേശ് ഹാഫ്തരെ ഹിങ്ങുളം ഫ്രാത്തും ഇസ്മാൽ ഇമ്രത് ഫ്രാത്ത് എംബ്രിക മണമണ കുറിയ കുസ് മേത്തരെ തങ്ങളെ ഇരുമതി ഫ്രാത്ത് കുറി ജാഹിദു ജാഹിദ് തിരുത്തിരി കുറിയ ഇരുമത്ഫ്രാത്തൊരു കുളത്തിലേക്ക് ദിവേണ്ട ബോളേഫ മണമണ കുറിയ ഇമ്രഫ്രാത്തിന് വരക്കാരി മെദിനക്കാരി സെൻസാക്കാദ് ബംഗ്ലാദേശ് കുറിയ ജില്ല അനക്കാസ് അരിമച്ചക്ക ജില്ല ഉളംഫ്രാത്ത് എംബ്രിഹ ബാക്കുള്ള ഫഹത്ത മിദിനി ഇസ്മാൽ ഹുസൈൻ കുറി നേരെ മിമ്മിളി ബംഗ്ലാദേശ് കുളത്തിന് രാജ്യ ഹാഫ്തിനെ കുറിയൻ ഉദ്ദേവിക്ക് കുളത്തിനെ കുറിയ ഫോണാതി ബോള ബംഗ്ലാദേശ് കുളത്തിൻ കുറിയ ദൈവത്തെ മസേ കുറണി മിഹാർ ഫോണ നമ്പർ മുരുജു ഇസ്ലാൻ ബാക്കുള്ള ഫാത്തി ബോള സെൻറ്റിയ ലിബണി സെൻറ്റെ ബോള കൊണ്ടോക്കുക നട്ടു എത്രയും ദീഫി ഇല്ലാണെങ്കിൽ ഇല്ലാണ് ഇഫർമതി കുറിയ സെൻസാക്കത്തെ ഹുരി ഹെങ് കുളത്തിൽ രാജ്യ കുളത്തിലെ തേവിസ് നമ്പർ കുളത്തിലെ ബോള ഐഹം പുസ് ഇരുമത്ഫ്രാത്തും ദിമ്പോള ഏരിയത്തിലെ ബോളെ വണ്ടണി വധു വധു വട്ടാലി പെനാൽറ്റി രാജ്യ വദവദവ വട്ടാലി അത് രാജ്യ കുളന്ത്രിയ വരെ ഹിഗ്ഗം കോ ബോളേ ഫൈ എരിത്രെ വദവദോതി ലൂതൈ അബ്ദുല്ല ലൂത് ഇബ്രാഹിം ബോളേ ഫൈ വദവദവ ഇന വട്ടാലി മോ സോബം ഗോലരിയ കണ കാരിങ് ഇരുമതി ഫറാത്ത ബോളേ ഫൈ വരെ ആളു കൊണ്ട് ലണ്ടന രാങ്ങൾ ലടി ജാൻ വരെ ആൾ ഫുർസത്തികേ ബംഗ്ലസ് കുളന്ത്രിയ ഫഹാത്തം കോ സേനി ഹമദിൻ വട്ടാ ഫൗൽ കുർ മോ സോബം ലീഫ പെനൽറ്റി രാജ്യം യാ 12 മിനിറ്റ് കുളേ ഫൈ മിഹാർ മോതി എവസ് കുള കണ്ടെ നുജേ അത് ആളുകൊണ്ട് കുറി ദണ്ഡമാലി ലൂത്തുകെ ഫുർത്തമ മെച്ചു മീബാറാത്തുക 12 മിനിറ്റ് കുളേഫേറു മൂത്തി മിഹാർ ദിഹരാജ പെനൽറ്റിയ ലീഫ് ഐഹം ബോൾ ഹിഫാങ് ഉടനെ ആളുകൊണ്ട് കൂടിയ ഫോണോ അത് വേറെ ഞങ്ങളെ രാജ്യ ലീപം ഫുർസത്തേങ് ലൂത്ത് ബോൾ ഹിഫാങ് എന്നെ ബോൾ ഞാൻ ഫരിക്കൊല്ല കൊല്ലോ ഫാത്തമാക്കുള്ളൂ ഇത്രയാ ഫാ പെനാൽറ്റി കുറിയ ഫോണുകാരൻ ടീം കുളത്തിന് ദിഫറാത്ത് കുമ്പസ്വരക്ക് എത്രയും പെനാൽറ്റി ഏരിയ റോമത്തി അബോട്ടി ഹുളം ഫറാത്തുക ഇരുമതി ഫറാത്തുക രാജ്യ കീപ്പർ മേരി രാജ മെൽസരേഗ രാജ്യ കീപ്പർ ഫിയവ ഹുരിഹ കുളത്തിന് മിഹാർ മതി ബംഗ്ലാദേശ് ഹാ തെരേഗ ഐഹം കുറിയ ഫോണുവാതാണ് ഐഹം റെഫറി കണക്കെട് ഫുമലാഫി ഐഹം ആയിഹം കുറിയ ഫോണുവാതി ബോള ഗോൾ കൈ ഉളംഫ്രാത്ത് കണ മറ്റ കുറിയ ഫോണുവാതി വാതി ഗെങ് രാജ്യ മികാമിയാബ് കുറി തേരവരം മീഴ്ത്തറ ഫുർത്തമ ദണ്ഡു മീമേച്ചുക ആയിഹം മിജഹി അതുകൊണ്ട് ആയിഹം അലി ഫാസിം സെൻറ്റെ അതെ പെനൽറ്റി കുറിയ ഫോണുവാതി അത് ഫുർത്തമ ദാണ്ടു രാജ്യം വിജയി പെനാൽറ്റിയേക്കും തേരവണം എടുത്തലേക്കും ഫുറാത്ത് മതി കണപ്പണവാലി ബോള കുളും ഫഷാകെ ബംഗ്ലാദേശ് കുളും തരി ബോളത്തെ ബാക്കുള്ള ഫഹത്തം ഇസ്മാൽ ഹുസൈൻ ഹുളം ഫുറാത്ത് കുറിയ ദീഫി മെദ്രക്കാരി അബ്ദുൾ ഖാദിർ ഉമർ അബ്ദുൾ ഉമർ അല്ലെങ്കിൽ ഫഹത്തും മിദിനി ഇസ്മാൽ ഇസ്മാൽ ഹുസൈൻ മണോൺ സെൻസാക്കൾ കാര്യം ഇമും ഹാഫ് തരം ബോളത്തിലെ സെൻസാക്കൾ ഇരുമതി ഫറാത്ത് കുറി ജാഹിദ് ജാഹിദ് കുറിയ ദിമ്പോൾ അദ്ദേഹം കുറിയ ദൈവത്വം മസേ കുറി ബംഗ്ലാദേശ് ഗെഹിങ് കുളുത്തിരി അനാത്തിലെ മധുരം കാര്യം അനക്കാസ് ദീഫി ജാഹിദ് ജാഹിദ് മണമണ കുറിയ ദിമ്പോൾ ബംഗ്ലാദേശ് കുളുത്തിരി രാജ്യ ഹാഫ് തരത്തിലെ മണമൺ ഹാഫ് മിദാസ് ഇൻഫാത്ത് നോക്കാക്കാരി ഹെങ് കുളുത്തിരി അനക്കാസ് തങ്ങളുടെ ഇത്ര ദിമ്പോൾ പെനാൽറ്റി അതിമാൽ ദീപ്ര കുളുത്തിരി ഏരിയ ഇത്രയും മതി അപ്പോൾ ബംഗ്ലാദേശ് കുളുത്തിരി നഗാദ് ജീവിത കുറുമത്തി കുറി കുളുത്തിരിയാക്കാക്ക ജീവതിയാക്കോ തക്കോസ് കോണറ കണക്കാസ് ബേർവി ಬಾಂಗ್ಲಾದೇಶ ಲಿಬೆ ದೇವನ ಕೋಣರು ಮೆಚುಗೇಸ್ ದೇವನ ಕೋಣರು ಮೀ ಫನರ್ ಮೇಟ್ ಫೃತಮಾಫಂ ಕೊಳೆಯುವ ದಿವಿ ರಾಜ್ಯಕ್ಕೆ ಬಾಂಗ್ಲಾದೇಶ ದಂಡೆ ನುಜೆ ಜಹಾಫಣಿ ಮೀಹಾಫ್ಗೆ ತೇರ್ವಣ ಮಿತ್ರರೇಗ ಲಿಬ್ಬಣ ಪೆನಾಲ್ಟಿ ಅಲಿ ಫಾಸರ್ ಸೆಂಟೆ ಕೋಣರ್ ನಗರ್ ರಾಜ್ಯ ಪೆನಾಲ್ಟಿ ರೈತರಿಗೆ ಬಾಂಗ್ಲಾದೇಶ್ಗೆ ತೀನೆ ಹತ್ತರೆ ಫೈನ್ ಹಾಕೊಳ್ಳೋ ತಿರಂಗ ಬತ್ತಿ ಮಾಡ್ಕೊಲ್ಲೆ ಬಾಂಗ್ಲಾದೇಶ್ ಕೀಪರ್ ಫಿಯವ ಹುರಿ ಹಾಕೊಳ್ಳೋ ತಿರೇ ರಾಜ್ಯ ಹಾಫ್ ತೆರೆಗ ಮಿತ್ಬಿ ಮೇತರೆ ತಿಂಕೊಳ್ಳೋ ತಿರೇಗ ಮಾಡ್ಕೊಲ್ಲೆ ಆಬೋಳೆ ಲೀಫೆ ಕೋಣರ್ ಬಾಂಗ್ಲಾದೇಶ್ಗೆ ಕೋಣರ್ ನಗಾದಿನ ಏರಿಯಾ ಬೇರೆ ಕುರಿ ಕುಳುಂತರಿಯ ಫಣರ ನಂಬರ್ ಮಿರ್ಜುಲ್ ಇಸ್ಲಾಮಿ ನಗಾದಿ ಬಳ ಪೆನಾಲ್ಟಿ ರೈತರೆ ಬೊಲ್ಲು ಕುರಿಯ ಫಣವಾದ ಬಳ ರಾಜ್ಯ ಕುಳುಂತರೆ ದಿಫಾ ಕುಫಿ ದಿಫಾ ಕುಬ ಏರಿಯಾ ಬೇರೆ ಹಾ ಮೆಜಾಸ ಮಣಕ ಅಬ್ದುಲ್ ಉಮರ್ ಅದನ್ನ ದಾಣುತ್ತಾರೆ ಮಿಫಾರು ಲೂತ್ ಕುರಿ ಫೌದಾ ಕುಳುಂತ ಜಹಮಲ್ ಅಹ್ಮದಿ ಬಾಂಗ್ಲಾದೇಶ ರಾಜ್ಯ ಪೆನಾಲ್ಟೇರಿಯಾ ಖಣಾ ದಿಮಾವತ ಪೆನಾಲ್ಟೇರಿಯಾ ಹುಳಂ ಫಲಾತ ನೋಗ ದಂಡಗು ಹುಳಂ ಫಲಾತ ದಿಮದ ಬ್ಯಾದರು ದಂಡಗು ಬೇರೆ ಹುಳಂ ಫಲಾತ ನೋಗ ಕ್ಯಾರಿ ಲೀಫೆ ಜಹಮ್ ಕುರಿಯ ಫಣವಾದ ಫುರ್ತಮಹಾಫು 16 ಮಿನಿಟ್ ಮಿಹಾರ ಮೋತಿ ಕುಳೆ ಸುಮಕೋ ರಾಜ ಕುಳಿ ಲೀಫೆ ಜಂಗ್ ಕುರಿಯ ಫೋಣವಾಲಿ ರೋಬಿ ರಬಿ ಹುಸೇನ್ ಕುರಿಯ ಫೋಣವಾಲ ಪೆನಾಲ್ಟಿ ಏರಿಯಾಗೆ ಬೇರೆ ರೋಂಗು ಕ್ಯಾರಿ ಮೆದವರ್ ತಂಗಳ ಇರುಮತ್ ಫ್ರಾನ್ಫರಿಂಗ್ ಎಂತಲೇ ಆಗ್ತೀವಿ ಬಾಂಗ್ಲಾದೇಶ ಕುಳುಂತರಿ ಅದೇ ರಾಜ್ಯ ಕುಳುಂತರಿ ಮಿಸ್ ರೋಂಗು ಮತಿ ಕಾಲ ಗೊತ್ತಕ ಕುರಿಯ ನಗಾದಿಂಬೋಳ ಪೆನಾಲ್ಟಿ ಎತ್ತರೆ ಗೋಲ್ದರಿ ಎತ್ತರೆ ಹಿಂಗು ಪೆನಾಲ್ಟಿ ಎತ್ತರೆ ಫೆನಜಿ ಇರುಮತ್ ಫ್ರಾತಂ ದಿಯ ಗೊತ್ತ ಗೊಸ್ ಕೋಣ ನಗಾ ದಂಡಿ ಕ್ಯಾರಿ ಪೆನಾಲ್ಟಿ ಅದೇ ಮಾದಿ ಇರುಮತ್ ಫ್ರಾತಂ ಬೇರ್ ಬಿ ಬಾಂಗ್ಲಾದೇಶ ಕುಳುಂತರಿ ಕುರಿಯ ಬೋಧನ ಕುರಿಯ ಫೋಣವಾದ ಏನ ಸಿ ಫೋಣವಾದ ಬೋಳ ಸೀದಾ ಬೇರು ಬೇರದ್ದಿ ಎಲ್ಲೂ ರಾಜ್ಯಲ್ಲಿ ಮತಿ ರಾಜ್ಯ ಪೆನಾಲ್ಟಿ ಏರಿಯಾದ ಮಾದಿ ಇರುಮತಿ ಫರಾತು ಲೀಫೆಂಗ್ ಎಲ್ಲು ಎಲ್ಲಿ ಬೋಳ ಬಾಂಗ್ಲಾದೇಶ ಕುಳುಂತರಿ ಬೋಲ್ಲೂ ಕುರಿಯ ಫೋಣವಾದ ಮಸೆ ಕುರಿ ಉಮರ್ ಹೆನಸ್ ಬೋಳದಿ ಇರುಮತ್ ಫರಾತು ಬೇರೆ ರಾಜ್ಯ ಹಾಫ್ತರೆ ರಾಜ್ಯ ಲೀಫೆಂಗ್ ಎಲ್ಲಮೆ ಫುರ್ತ ಮಹಾಫ ಮಿಹಾರ್ ಮತಿ 17 ಮಿನಿಟ್ ಕುಳೈಫ ದಿವಿ ರಾಜ್ಯವಾಣಿ ಪೆನಾಲ್ಟಿ ಕೊಡಲು ಜಹಾಫ್ ಬಾಂಗ್ಲಾದೇಶ ರಾಜ್ಯ ಹಾಫ್ತಾನೆ ಬಾಂಗ್ಲಾದೇಶ್ ಕುಳುಂತರಿ ಬೋಳತ್ತೆ ನಜ್ಮುಲ್ ಆಸ್ ಇರುಮತ್ ಫರಾತ್ ಕುರಿ ಕುಳುಂತೆ ಬೋಳೆ ಫ್ಯಾನ್ ಮಡಿ ತಂಗೊಳ್ಳೆ ಫಾತ್ ಒಣಕೆ ಬಾಂಗ್ಲಾದೇಶ್ಗೆ ಹೆಂಗೆ ಕುಳುಂತರಿಯ ಏನು ಬೋಳೆ ಫ್ಯಾನ್ ಕುರಿಯ ದಾನಗಳೇ ಬೋಳೆ ಫ್ಯಾನ್ ಫಹದ್ ಜನ ಕಾರ್ಯಕ್ರಮದ ಬಂದರೆ ರಾಜ್ಯ ಕುಳುಂತರಿಯ ರಾಜ್ಯ ಕುಳುಂತರಿ ಬ್ಯಾಕೊಳ ಫಹತ್ ದಿಂಬೋಳತ್ತೆ ಕುರಿಯ ಮಡಮಣ ಆದಮೇಲೆ ಹೈಶಮ್ ಅದ ಕುರಿಯ ದೀಫ್ ಎಗಾನು ಸೆಂಟೆಯ ಸೆಂಟೆ ಕುರಿಯ ದೀಫ್ ಇಲ್ಲಾನ ಇಲ್ಲ ಮೇಲೆ ಕೊಂಡೋಗಿದ್ರು ಕಾರಿ ಕುರಿ ಹೆಂಗ ಕುಳುಂತರೆ ದಿಂ ಜಿಂಬೋಳೆ ಫಾರ್ ಬಾಂಗ್ಲಾದೇಶ್ ಕುಳುಂತರಿ ಕುರಿ ಮಚ್ಚನ ಹೆಂಗ ಜೀವನಕ ರಾಜ್ಯ ಕುಳುತರಿ ಬೋಳತ್ತೆ ಕುರಿಯದಾರ ಏರಿಯಾ ತಿರೇ ವಣ್ಣಣಿ ಸೆಂಟೆ ವಣ್ಣಣಿ ಬಾರ್ ನಂಬರ್ ಕುಳಿತರೆ ವಣ್ಣ ನಗಾ ದಿಂಬಳಕ್ಕೆ ಓದೇ ಸೆಂಟೆ ಕಾರಿ ದಿಯ ಕೀಪರ್ ಆತನ ದಿಫಾ ಕುರಿ ಬೋಳ ಹುಳಂಗ್ ಫರ ಆತನ ದಿಯ ಗೊತ್ತ ಕೊಸ್ಕೊಂಡು ದಂಡೆ ಕ್ಯಾರಿ ಪ್ಲಾನೆಟರಿ ಅಜಿಮಾಲು ಬಾಂಗ್ಲಾದೇಶ್ ಹಾಫ್ತಾರೆ ಬೇರ್ವಿ ಎಲ್ಲೂ ರಾಜ್ಯಕ್ಕೆ ಎಲ್ಲೂ ಇಲ್ಲಿ ಬೋಳ ಇಬ್ರಾಹಿಮ್ ಜಹಾಜ್ ಬಾಂಗ್ಲಾದೇಶ್ ಕುಳಿತರೆ ಅದೇ ಫರ ಅಣಕಾಸ್ ಫಾತಂ ದಿಯ ಗಾಸಿಂ ಬೋಳ ಕುರಿಯ ಫೋನ್ ವಾದ ಮಂತ್ರಿ ಕಾರಿ ಬಾಂಗ್ಲಾದೇಶ್ ಕುಳಿತರೆ ಜೀವಿ ಇರ್ಮತ್ ಫರ ಅಣಕಾಸ್ ಹುಳಂಗ್ ಫರ ಅಣಕಾಸ್ ಬೇರ್ ಎಲ್ಲೂ ರಾಜ್ಯ ಲೀಫ್ ಮತಿ ಗಾಸಿಂ ತೋಯ್ಫ್ ಎಲ್ಲನ್ ಕುರಿ ಹೆಂಗೆ ಇಬ್ರಾಹಿಮ್ ವೇದ ಪೆನಾಲ್ಟಿ ಅದಿ ಮಾದಿ ಇಬ್ರಾಹಿಮ್ ಬಳಕೊಂಡು ದೇಕೊಂಡು ರಂಗ ಹುಳಂಗ್ ಫಾತ್ ರಂಗ ಕ್ಯಾರಿ ಜೊಂಡ ದಂಡ ಕ್ಯಾರಿ ದೇಕೊಂತರಿ ಮೊಳ ನಟ್ ಕಾರಿ ಹುಡಿ ಬಾಂಗ್ಲಾದೇಶ್ ಕುಳಿತರೆ ನಟ್ಟು ಇಬ್ರಾಹಿಮ್ ಅದು ಬೋಳ ಅಥವಾ ಫಾತಂ ಗಾಸಿಮ ಗಾಸಿಮ ಕುರಿಯ ಫೋನ್ ಅದು ಬೋಳ ಅನಕಾಸ್ ಪೆನಾಲ್ಟಿ ಅದಿ ಮಾದಿ ಹುಳಂಗ್ ಫರಾತ್ ಅಂತ ಗೊತ್ತ ಗೊಸ್ ಬಾಂಗ್ಲಾದೇಶ್ ಹಾಫ್ತಾರೆ ಬೇರು ಈ ರಾಜ್ಯದಲ್ಲಿ ಫೆಗಲ್ ಮಣಕಾಸ್ ಕೋರ್ನಾಗ ದಂಡಿಯ ಕ್ಯಾರಿ ಆ್ಯಂಡ್ ಫಹತ್ ಮೇಲಿ ಆಸಿಮ ಆಸಿಮ್ ಫಹತು ಅಮ್ದಾನ್ ಅಮ್ದಾನ್ ಇರ್ಮತ್ ಫಾತ್ ದಿ ಬೋಳ ತಂಗಳ ಫಾತು ಅದನ್ನ ಐಶಾಮ್ ಅತ್ಲಾಗಿ ಮಾಡಮಣ ಕುರಿಯ ಮೇನಣ್ಣಿ ಬಂಗ್ಲಾದೇಶ್ ಹಾಫ್ತಾರೆ ಇರ್ಮತ್ ಫಾತು ಕುರಿಯ ಇರ್ಮತ್ ಫಾತ್ ರಂಗ ಕಾರ್ಯ ರಾಜ್ಯಕ್ಕೆ ಹೆಂಗೆ ಕುಳಿತರಿಕ ಏನೇ ಕುರಿಯ ದಿಂಫ ಐಶಾಮ್ ಪೆನಲ್ಟಿ ಅದು ಮಾದಿ ಎರೆತ್ರೆ ಬದೇ ಅಬೋಯ್ ಇಲಾನ್ ಅಬೋಯ್ ಸೆಂಟೆ ಅಬೋಯ್ ಕುರಿ ನಗಾ ದಿಂಬಳ ಗೋಲ್ದಿರ ಎತ್ತರೆ ಹೆಂಗೆ ಇಲಾನ್ ಕೊಂಟ್ರೋ ಕೊಫಿ ಕಾರ್ಯ ಬಳಿ ಬಾಂಗ್ಲಾದೇಶ್ ತಿಂಗ್ ಹತ್ತರ ಕುಳಿತರೆ ನಟ್ಟು ಫಾತ್ ಸೆಂಟೆ ಸೆಂಟೆ ತಂಗಳ ಫಾತು ಹೆಂಗೆ ಕುಳಿತರೆ ಕುರಿ ಫೋಣದ ಬಳ ಬಾಂಗ್ಲಾದೇಶ್ ಕುಳಿತರೆ ಜಾಫಿ ಏರಿಯಾ ಬೇರೆ ನಿಕ್ಕಂಬಳ ಇಬ್ರಾಹಿಮ್ ವ್ಯಾಧಿ ಮೇತ್ರ ಅತ್ಲಾಫಿ ಅದ ಹುಳಂಗ್ ಫರಾತ್ ಕುರಿಯ ದಿಂಬೋಳ ಮಾ ಬುಡ ಬಾರಂಗ್ ಎತ್ತರೆ ದೇವಣಿ ನೂಸಿನ ಹುಟ್ಟ ದೇವಣಿ ಹುಳಂಗ್ ಫರಾತ್ ಏರಿಯಾ ಬೇರೆ ಫೆನಜಿಯ ಫ್ರೋಳಮ್ ದೇಕೊಂಡ್ಕೊಳ್ಳೋ ಬೇರು ಗೋಲ್ ಕುರಿಮತಿ ಲೀಫ್ ಎಜ್ಜು ಹುಕುಮತಿನ ಲೀಫ್ ಎಜ್ಜು ಕುರಿಯ ಫೋನ್ ವಾಲಿ ಬೋಳ ಇರುಮತಿ ಫರಾತ್ ಜಾಹಿದ್ ಮರ್ಮಣ ಕುರಿಯ ಹುಳಂಗ್ ಫರಾತು ಇಸ್ಮಾಲ್ ಹುಸೇನ್ ಇಸ್ಮಾಲ್ ಹುಸೇನ್ ಬಾಂಗ್ಲಾದೇಶ್ ಹಾಫ್ತಾರೆ ಸೆನ್ಸಾಗ ಅದು ಮೆದ್ರ ಕಾರ್ಯ ಜಿಲ್ಲೆ ಮಡಮಣ ಕುರಿಯ ಆಸ ಕಾರ್ಯ ಬೋಳೆ ಸೆಂಟೆಗೆ ನಟ್ಟುವ ಅನೇಕ ಸೆನ್ಸಾಗಲ್ ಹುರಸ್ಕೋ ಕುರಿಯ ದಿಂಬಳು ಜಾಹಿದ್ ಜಾಹದ್ ಕೊಂಡ್ರೆ ಕೊಲ್ಲ ಕುರಿಯ ಇನ್ಬಸ್ತಾ ಹುರ್ಕೊಳ್ಳುತ್ತೀರಿ ಈಗ ದೀಫಿ ಈ ಜರ್ಸಿ ನಂಬರ್ ಅಳಗೊಂಡು ಫೆನೇನೆ ಇವಳು ತಂಗಳ ಫಹತು ಬ್ಯಾಕೊಳ ಫಹತ ಸೆನ್ಸಾಕಲ್ ದಿಮಾಲು ಚಾಯದ ಮೆದ್ರ ಹುರಸ್ಕೋ ಏನು ಕುರಿಯ ದಿಂಬೋಳೆ ಅರ ಮಿಹಿರಿ ರಬಿ ರಬಿ ಮೇನ್ ಕೊಂಡೋ ಕೊಲ್ ದಿಂಬೋಳಿ ಕಾರಿ ಎದ್ದಿ ಗಾಜಿ ಬೋಳ ದೀಪಾಕ ಬರಂಗಳ ದೀಪಾಕರ ಬೋಳ ಅಣಕ ಸಿಸ್ಮಾಲ್ ಹುಸೇನ್ ಸೆನ್ಸಾಕ ಅದ್ಮಾಲ್ ಮೆದ್ರ ಕರೆ ಹುಳಂಗ್ ಫ್ರಾತ್ ಅತ್ಲೆ ಬಂಗ್ಲಾದೇಶ್ ಹಾಫ್ತಾರೆ ಅತ್ಲೆ ಮಡಮಣ ಕುರಿಯ ಮಡಮಣ ಕುರಿಯ ಕುಳಿದ ಹಾಫ್ತಿ ನಿಮ್ಮ ಕುರಿಯ ಫೋಣವಾ ಜಿ ಬೋಳ ಮಿಫಾರು ಅತ್ಲಿ ಈನಾ ಸತ್ತ ಸೆಂಟೆ ಸೆಂಟೆ ಫಾರ್ ಮತ್ತೆ ಕುರಿ ಏಕಾಸ್ ನಂಬರ್ ಇಬ್ರಾಹಿಮ್ ವಹೀದ ಏನು ಫಾತು ದಿಂಬೋಳ ಅಂತ ಕಾಸ್ ರಾಜ್ಯ ಕುಳಿತಲ್ಲ ಕುರಿಯ ದೀವಿ ಸೆಂಟೆ ಬೋಳ ಸೆಂಟೆ ಅನ್ನು ದೇವಿಸ್ ನಂಬರ್ ಐಹಂ ಬೋಳ ಕೊಂಟ್ರೋ ಕೊಲ್ಲ ಮಸೆ ಕುರಿ ಬೋಳದಿ ಏನು ಫ್ಯಾಕ್ ಜಿ ಹುಳಂಗ್ ಫ್ರಾತು ಬೇರೆ ಬರ ರಂಗಳ ಕುಳಿದ ನಿಂಬೋಳೆ ದೆಮ್ಮೆ എന്നീ ബോള റബി മണമണം ബോള കൊട്ടം കുറിയ മേന ഹുണഫ്രാത്തോ ബംഗ്ലാദേശ് ആഫ്തരെ മെതുത്തരെ മണിക് ഹുസൈൻ ടീം ക്യാപ്റ്റൻ ബംഗ്ലാദേശ് എന്നെ കുറിയ ദിൻ ബോള അത്യാൻ കുറിയ മെദനെ നസ്മുൽ അത്ലാ ഇർമതി ഫറാത്ത കുറിയ ദാങ്ങുറു കുളൻ കുളൻ തേക ദീഫേന ബോള അത്യാൻ കുറിയ ജില്ല കുറിയ ബാക്കുള്ള ഫഹത്ത് അങ്ങനെ കേസ് കിമ്പല ബാക്കുള്ള ഫഹത്ത് മെദനെ ജാഹിദുവ ജാഹിദ് സെൻസാകൾ തരേ ദിൻ ബോള മുജീബ് റഹ്മാൻ അനക്കസ് ജാഹിദ് മെദുനക്കാരൻ ഇരുമത് ഫ്രാദനെ കുറിയ ദീഫ് രാജ്യ ഹാഫ്തരെ മണമണ ബോളെ ഫേന മസ്താത്ത് നോക്കാ കാര്യം കുറിയ മെയുന രാജ്യ കുളത്തിൽ നട്ടോ ഇരുമത് ഫ്രാദ് നോക്കാ കാര്യം കുളത്തിൽ കറമ എന്നെ മെദിനെ അന്നമ്പർ കുളത്തിൽ നസ്മുല്ല നസ്മുൽ ബോളെ ഫേന ഫഹത്ത് ജില്ല മെതുരെ ജില്ല ഹുളങ് ഫറാത്തും ദീപ് ക്യാബ്സ് നമ്പർ കുളും തെരിയായ അബ്ദുൾ ഉമർ ഉമർ കുറിയദ്ദിന് റബിയ റബി അതായത് പെനൽറ്റി ഏരിയത്തിൽ നഗാദിമ്പോൾ ഏരിയത്തിൽ ഇരുമതി ഫറാത്തും രാജ്യ കുളത്തിൽ പോലും ദിഫാ ഗ്രൂപ്പ് ഡി എ കാര്യം അപ്പോൾ കുളത്തിൽ എത്തണം രാജ്യ കുളത്തിൽ ദിഫാ കുറിയ ഫോൺ വാങ്ങിയപ്പോൾ ഇരുമത് ഫാത്ത് മെതിരും കാര്യം ജാഹിദ് ബോൾ കോൺട്രോക്ക് ഓഫ് രാജ്യ സെൻസക്കാൽ ദിമാൽ ഇരുമത് ഫാത്ത് കോൺട്രോക്ക് ഹാ മിദാസ് മണമണ കുറിയ മെന്നെ ഇരുമത് ഫാത്ത് നോക്കാ കാര്യം ഉസ്കോ ഹുളി ഹെ കുളത്തിലെ ദീഫ് കൊല്ല കുറിയ നഗാദിമ്പോൾ കുരുമത്തിൽ രാജ്യ കുളം തെരിയ ലൂത്ത് ഫാഗ് ജീഫ് അനിക്കസ് ഫാത്ത് അപ്പോൾ ഈലാൻ കോൺട്രോക്ക് കൊണ്ടോ ബോൾ കുറിയ കണ്ടി മെത്രം ഹുളോ ഫാത്തും സെൻറ്റെ ഈലാൻ ബോൾ ൂത്ത് ഓഫ് സൈഡ് ഉണ്ടാണ് ഫൗൾ കുറിക്കാം ഇതൊക്കെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് സപ്പോർട്ടറിനെ കൂടെ റോളി കഥ അളവുണ്ട് ഈ വേണം മീഹാറും വരാം അടു കഥ ഏകാവീസ് മിനിറ്റ് പുറത്തമാപ്പം കുളയിപ്പ ദിവ്യരാജയ്ക്ക് ബംഗ്ലാദേശ് അല്ലാണ്ട് നുജേ ഖലീഫ സെൻറ്റെ മീ എല്ലാവരും ജാഫ് മീ ആഫ് തേരോൺ മെത്ര പെനൽറ്റി ആകും അത് മീ മെച്ച് ബംഗ്ലാദേശ് ഫൈനൽ ദിവമട്ടൊക്കെ അമ്മ മുളവാം വരാം മുഹിം മെച്ചം മീ രാജ്യക്ക് ജോ ഹുസൈൻ ഷരീഫ് കുറിയ ഫോണുവാലി കീപ്പർ ഹുസൈൻ ഷരീഫ് ഹാഫ് മെതവർ പെനൽറ്റി കാരിക ഇരുമത് ഫ്രാത്തും ബാബാ ബാവീസ് മിനിറ്റ് ഫുർത്തും ഹാഫും കുളേഫ ദിവ്യരാജ്യക്ക് ബംഗ്ലാദേശ് കല്ലാണ്ട് വെച്ചു ഷരീഫ് കുറിയ ഫോണുവാൽ മെതറോ ഹുറസ്മാൻ സെൻസ കൽമാർ ഇരുമത് ഫ്രാത്തും ബംഗ്ലാദേശ് കുളന്ത്രി മണിക് ഹുസൈൻ ബോലും കുറിയ രാജ്യ കുളന്ത്രിയ ബോലുക ജീഫ് ആയിഷം ബോലുക ജീഫ് ദിയ ബോളോ ബംഗ്ലാദേശ് കുളന്ത്രി അത്താ തങ്ങളെ എത്തനെ ഇതിന് മണിക് ഹുസൈൻ്റെ ക്യാപ്റ്റൻ ബംഗ്ലാദേശ് കുറിയ ദിമ്പോൾ രാജ്യ ഹാഫ്തരം അത്താ മത്സരം കുറിയ മോണി ആ മിദാസം ഇരുമത് ഫ്രാത്തൂർ കുളന്ത്രിൻ്റെ പേര് എത്ര പതിമോത്തി നോ നമ്പർ കുളന്ത്രിയ നഗാദിം ജയ് ബോളം പാറും കാര്യ കുളന്ത്രിയൊക്കെ പേരും ബംഗ്ലാദേശ് എല്ലാം പൊറോണി പ്രോണി എല്ലാം ഇതിനെ കുറി റെഫറി അപ്പം അതെ ബംഗ്ലാദേശ് കുളന്തിരി വാഹക ധക്കാതെ ബംഗ്ലാദേശ് കുളന്തിരി വാഹക ധക്കം തരീമേ ബംഗ്ലാദേശിലെ സപ്പോർട്ടർ കാട്ടു കഥ ലീഫ് എല്ലാം ബംഗ്ലാദേശ് എല്ലാം രാജ്യാഫ് ഗാനം മെതപുര പെനാൽറ്റി ക്യാരിങ് ഇരുമതി ഫറാത്തും ബംഗ്ലാദേശ് കുളന്തരി എല്ലി ബോള നസ്മുൽ എല്ലി കുളുന്തിരി അങ്ങനെ രാജ്യ കുളുന്തിരി ബോൾ എലിബേത്ത് മസേ കുറേ ബംഗ്ലാദേശ് കുളുന്തിരി അത്ലാ തങ്ങളുടെ ഫാത്ത് എത്രയും പെനാൽറ്റി ആ കാര്യം ഒരു കുളുന്തിരി കഴിഞ്ഞാൽ തങ്ങളുടെ ഫാത്തും ദീപി മുജീബുർ റഹ്മാൻ കൊണ്ടോ ഫുറോ ഫാത്തരി കുളുന്തിരി അക്കാവശ്യ നമ്പർ അബ്ദോ ഒമർ ബോൾ കൊണ്ട് സീതാ ഗോദ ഡിമാൻഡ് ബോൾ പെനാൽറ്റി നഗാദിൻ ജീ ബോൾ കുളുന്തിരി ജീവ് ഗോസ് ഫിറോളിഫ് ദി ബുറക്കി വെക്കും ഫിറോളിഫ് ഗോസ് ലിപുണി കീപ്പർ രാജ്യ കീപ്പർ ഹുസൈൻ ഷരീഫ് ബോൾ നഗാഫ് എല്ലി ഡിയേരി അത്രയേ കുറി ഹംദാന ഹംദാൻ കുറിയൻ ഇരുമതി ഫറാത്തും മിദിനി ഹൈഷമ്മ ഹൈഷമ്മ അമദാണ് എന്നെ ഫാത്ത് കുറിയ ഫോൺ വാദി ബോളം അദ്ദേഹം ഇതിന് ലൂത്ത് ലൂത്ത് കൊണ്ടോ കൊല്ലാ കാര്യത്തിൽ ബംഗ്ലാദേശ് കുളുത്തിരി നട്ടോദാമത്തെ ബംഗ്ലാദേശ് കുളുത്തിരി ബോൾ അദ്ദേഹം തങ്ങളെ ലസ്മണി പാസ് ദിനു കുറിയ നഗാദിൻ ബോൾ ഏരിയ എത്രയും ഹൈ നമ്പർ റബി അത് റബി ഐ റബി ഒക്കെ ബോൾ ജീവന രാജ്യ കുളുത്തിന് ദിഫാ കുറുബോളം വിജയ് ഫാറോസ് കുളങ് ഫ്രാത്തും പുത്തുറക്കുളം കോണറക്ക സർവീസ് മിനിറ്റ് കുളി വിജയ് ദിവ്യ രാജ്യക്ക് ബംഗ്ലാദേശ് ലണ്ടൻ ഉജയ് കുളം കുത്തുറക്കണം ലീഫെ കോണർ നഗാദിനി പ്രത്യമാപ്പം സർവീസ് മിനിറ്റ് കുളി രാജ്യ പെനൽറ്റി എത്രയൊക്കെ ബംഗ്ലാദേശ് ഹക്കുളും തരും ഗോൾദര എത്ര ദക്കുളും തരും മെതുത്തരയൊക്കെ തിങ്കുളും തരും ബംഗ്ലാദേശ് കീപ്പർ ഹുറി എമ്മിയുടെ ഹാഫ് തരും മെതുത്തര മടക്കൊല്ല കീപ്പർ ഫിയവ ഹുറി ഹാക്കുളും തരും മിത്തി രാജ്യ ഹാഫ് തരേക്ക് റബി ഹുസൈൻ രാഹുൽ കോണർ നഗാദിനി നഗാദിമ്പോൾ ഗോൾദര എത്രയും കീപ്പർ അതുഞ്ചാബിരെ കൊല്ലിപ്പോൾ പെനൽറ്റി എത്രയും രാജ്യ കുളും തരും ബോധം മേരെ കൊല്ലി ഹൈഷം അത്ലാൻ കുറിയ മോദി കുറേ ജസാൽ ബലാൻ ഉലാ ദേവണി ബംഗ്ലാദേശ് കുളും തരും അത്ലാഫ് ജമ്മി ഐഹം ജസാദി ബോൾ അത്ലാൻ ഇരുമത് ഫ്രാൻസ് കുറിയ പെനൽറ്റി എത്രയും നഗാദിൻ ജീ ബോൾ കൊല്ലര എത്രയും കീപ്പർ ഫോം മാര ബോൾ അത്ലാഫി കീപ്പർ എലി ബോൾ ഇനാസ് ഇനാസ് കുറിയ ദീഫി മെദ്രോ അക്കാരി സെൻറ്റി അഫ്ഹർമദീൻ കുറിയ ദമ്മസേ കുറി أيهم إنك بولا غاسي ما بولا هولا فراتم بير الفرت ما هفن فان سيرفيس ميت كولي فا إكسيما كون راجي كولي كان غاسي فهوا
1: شكرا يا سيمري لي فيل دون راجي من دون كاري توي فيل دون توي فكرين هاف كي مداي سام سنتر سنتر كونتر كولف إلا إلا كولف فنوم على بولا هاف كي مداي سام أيهم أي ai hama kare akon ta difa kur bas ere kare anekas bangladesh kon ten kure fonwal bo raj kon ta atap kure jasta de mar wado wa hatu bangladesh kon ten bol fan kure jeleni chamsa gari mati team captain han number bol fan kure jeleni kure ngas meto hos kare mati kon tere gan kure naga den team kon te vade jere te naga den bol fa hatu difa kon je bol ba kon fa tan ei amdan difa kure amdan difa kure bol corner ka berung li fe corner nagani hand number Rabi Pansavis minute Kulaifa Ekasmong Kuriga Raja Iru the Uturukano leaf a corner Bangladesh Katim Hataran corner, Machuka Hataran corner, Rabi Nagada, Bangladesh Hataran Kuruntan, first Kuruntan of Tibraja Terega Corner Nagam Kurin Raja, Kuruntereka, the Bangladesh Kunteka, Refriva, the Kanaga, the corner, Ere Beren Fulla, the Kunteka, and number under Funua Masekroni, see the goal, the Funua, the Boy Eretan Bodum, Fahatu Difa, and Jibal back of Fatangay. ایرے کہہ رہے سوڑ نمبر بنگلدیش نٹ پرمہ بانی ایرے تیرے نٹ پرمہ دیں گا کنڈا نٹ پرمہ کنڈا آدھی بول بہر دفاع کو رفاہ تو دفاع کو رفاہ کنڈا تیرے گائے جیب آتو کو جہاں کو مارا پوڑے یہ پیل کرے اینمی ریفری کلوم کوریے گندنگ ہیں گی تو آتو کو جہاں تم فیون آرگونا بس اینمی Defe Elu Bangladesh Bangladesh Gelu Raja half kittering area Dime Ekaus number Kurian Eli Dihan number Dinabaka de Conte Difa Kurmaseku board back of Hadangas Bearing India Bangladesh Kunta Fajela Bangladesh Ekaus number Abdo Umar Fagajela of Gold Kurmati Lefe Raja Hatavis met Kulavichi for the Mahaf Raja Eke Bangladesh Kalanja Rajing Gold Jahafani Mereka yang mencuba captain sent ada di fase di mana penalty hoyo dini lut. Raja kejauhan kura fonua ni gol keeper Hussein Sharif. Sharif kura fonua di bola irmati farat mejo horse kongas Bangladesh half te dan di bola Bangladesh konten bodoh. Manik fonua di bola fahatun di fa kui raja kunta anekas Bangladesh half ketera Bangladesh gate. Jahid bola ta back of hatang ere tren keeper mehdi mehdi konto kola fe ere ber hosen bol fan kure jehle ni kurenga saf ki medde bor kure jehla medro kar jehla kure fonwa ngol maru jehla kare hen kontre ken bol fan back of hatang jehdi e mojib rahman medon hos ko kuren ari mati irmati farat bangladesh ke jah jah konto kola kure jehle na smaram no hingala fas medon hos ko raj hafte badle raj bangladesh konte raj hafte ene kade de kunte na to back of father jahid jahid kontro kola kuri ene kes metro ka khair raj half tere kunte ka kuri wanani sahab ke medbar kuri jala kade de kunte na to kuri wanani adi na to ala ma se kuri fahatum haisham difa ko kuri lut lut kontro kola fari mate kuri as medon hosko bangladesh half te wadi le faham fahatum ka kunte bola ta tla back of fahat je sad manik difa kuri fonu adi bola as fana number kontro kola ni mirajul islam Enakari bola di beto masih kuri tin number, Gasim Toif, Bangladesh ke final number, Islam kuri kusaga gulung ni fe jauh raja half teren. Bangladesh ke captain Manik warap pada bersakwa kuri referee kari bos. Referee ni munta kami. Bangladesh ke bench umis warap boda, adi supporter umis tebefune komisaru ke event Bangladesh ke supporter ngadu eveni. Mereka mencari Bangladesh malu bunuh hingga tenek kuri dia mataka malu bun, odi mereka mencium Bali biji kawan ama final datuk koran Pakistan Afghanistan Pakistan awalnya mereka ejja gohod af dewan team itu tuga, dem fursat odi Afghanistan adi Bangladesh mereka mencium malu bunuh hingga tenek ever biji nama istana Afghanistan kalau mukti rai Bangladesh kulit rai kuri ngas mendo hosko warna ni. Badan kuringa sahaf ke medda bor kujala tiye tiku raja half tak kure fonuwa de bola haisham hamjeda bola kli nawa 20 minit kule vichhe furta mahaf ke kesma kure ke raja kontre medon hosko kure badla haftan kule fahatum haisham karing bola dibe to manik maseko manik ka natwa vannani وبعدين كوريا ناس مارو جيلاف اديس ايشم ابراهيم وحيد سنسا قطر ابراهيم وحيد كوريا ناس بنغلاديش هاف قطر هاف كي ميداس ابو جيلاف هولون فرات بيرون كان كوري دينغول تانغول فاتو ايناز ايناز كان كونت دي ماك وريت كمبالا كوري دي ار كان سنتر سنتر تانغول فاتو ايشم ايشم اديس ايشم ايشم كوري سنتر سنتر تانغول فاتو ايشم ايشم كونت كول هاف كي ميداس بنغلاديش كي هاف قطر ابراهيم وحيد ان باك فاتو ميدرون كارين هولون فرات ايناز ايناز ديورس فاتو راج هاف تن سنتر قطر امدان امدان كونت كول سنتر قطر بيرون كوري ايشم ايشم ايشم بدون هوسكو كوريا بنغلاديش هاف تن كوريا متمت فنوا دي بولا كونت فاي ديني قاسم توف توف كنترول كولف ابراهيم وحيد ابراهيم وحيد باك لو فهد كسم دونا كاي ايناز تيتن كوري ايشم ايشم ابراهيم وحيد راج كنت وريت كم بحال كلم داني انا كف فهد ايناز ايناز كوري ايتن ايشم ايشم فهد امدان اديني راج هاف تن 30 مينيت كول ويج فرت مهاف راج اك بنغلاديش كندن نجه ايشم كوري فنوا دي بوله وان نير تريا ايهم ايهم كارين بول دي بيت مسه كور كونت كونت مد كول لاغ ايفر اك هينغا دو دو هوري انكم انا بول گندي گندي بول دي گتو سپير 30 منٹ هاو مايكي ووٹ ابري اك دي نيو با تو كوم مي چيك گبس كوم هاف اك 30 منٹ كول مايكي ووٹ ابري اك دي ميره كوريا ميدني ڈائمنڈ جبلي انٹرنیشنل فٹ بال ٹورنامنٹ کے گرو سٹیج کو فاہو میچ دیں گنانی میمو کے دیہوان دو فائنل بارات کا بات فائنل اکڑو میار ونی جاگ ہوتا پاکستان کولون تین میچ کتے رہن دے میچ کام ہے کوئی میچ ایور کو جملہ ہے پوائنٹ آئے کی فیدہ فس گول آئے کی فس گول دے میمانی کام ہے کوئی بارات کا دیونا گوتی افغانستان ایمی ونی کولون تین میچ کو تیرے ایم ایچ کامیاب کو ایم ایچ ایور کو ایم ہن گیل دونی پاکستان ابد کر میچ میں حاضر بنگلہ دیش ونی تین میچ کو تیرے می تین ون میچ کولون دے میچ ونی ایور کو دے پوائنٹ آئے کی می میچ کر میچ لی می میچوں مولوں انہوں نے ہنگو تنے کوری دیو مٹکا ఇమేజ్ మొలో జికం వాణమ బంగ్లాదేశ్ ఫస్ట్ పాయింట్ లిబేన్ నియోగతు అఫ్ఘనిస్తాన్ వని హతర్ పాయింట్ హో దాఫ్ ఎంకో మీద్ మేచో ఎవర్ జికం వాణ ఇమేజ్ ఎవర్ జికం వాణమ బంగ్లాదేశ్ లిబేన్ 3 పాయింట్ ఎంకో పాయింట్ గోతు ఎ పాయింట్ కొరియా జహిలాన్ అఫ్ఘనిస్తాన్ బోట బ్రేక్ ఫర్ కులం ఫషని ఫాతు బంగ్లాదేశ్ కే కులం తెని బోల్ ఫన్ కొరియా జహిలాన్ యాస్ హాఫ్ కి మెదాస్ మారిమతి కురి జేలా బేరం అకారి కొన్ తెగ దిఫన్ కంట్రోల్ కొల కురి వన్నని కురి మతి మడ కొల లూత్ లూత్ డ్యూ మ్యాక్ బ్యాక్ ఆఫ్ ఫహత కారింగ్ జాహిద్ జాహిద్ ఎవర్స్ ఫహత హన్ కొన్ తెగ కంట్రోల్ కొల కురి జేలా తీతిన్ కురి హుసైన్ న హుసైన్ కంట్రోల్ కొల ఫస్ మెదన్ హరస్ కురని మెదన్ హోస్ కొర్ కురి రాజ్ హాఫ్ తే వద్ది జిహణ ఫహత వద్ది తీతిన్ కురి కావస్ నంబర్ జస్సాది ఏ అబ్దు ఉమర్ ఉమర్ కంట్రోల్ కొల కురి తీతిన్ ఎవర్ కురి ఏ రకర్ హన్ కొన్ తెగ కాదే కొన్ నట్ ఆఫ్ హ్యాండ్ నంబర్ హన్ నంబర్ అబిన గాది బోల ఏ తే బోల్ దిఫా కురి ఫాతు హైషం హైషం దిఫా కురి ఫణు వాది బోల మానిక మణిక్ కంట్రోల్ కొల బ్యాక్ ఆఫ్ ఫహత జేదని తిరి తిరి కురే నెక్స్ మెదన్ హోస్ కొర ఫణు వాది బోల సీదా టాయ్ ఫయ టాయ్ కురే హోస్ కొ ఫహత కొన్ తెరియా దిఫా కురి దే నంబర్ ఇస్మాయిల్ హుసైన్ దిఫా కురి బోల బే బేరో గెంది రాజ్యగ టాయ్ ఫయ జేదా బోట్ కు దఫ్ దిమా కురి కమ రాజ్యగ కోచ్ సర బోడే పిగ కురి ఏ నమస్ రెఫరీ నిమ్మేవి బంగ్లాదేశ్ ఎల్మె కమ మిరే మెచ్ కు రెఫరీ నితిబేవి ఇండియా గ రెఫరీ ಅವರಿಗೆ ಮೀ ಉಬಾರತ್ತುಗ ಕುಳುಮುತ್ತೆರೆ ಇನಾಸ್ ಬೋಳೆ ಮಸೆ ಇನಾಸ್ ಕಾಯ್ ನಟ್ಟುವ ವಣ್ಣನಿ ಇನಾಸ್ ಬೋಳ ಅತ್ಲಿ ಅತ್ಲಾಫ ತಿರು ತಿರು ಕುರಿಯ ಫಾಸಿರ್ ಫಾಸಿರ್ ಅರಿಮತಿ ಕುರಿಯ ಕುಳುತ್ತೆರೆ ಕುರಿಯ ಫಣುವ ಅಲಿಬಾಸ್ ಮೇದ ಹುರಸ್ ಕುರನಿ ಇಲಾನ್ ಇಲಾನ್ ಕಾಯ್ದೆ ಕೊಂದ ನಟ್ಟುವ ವಾದೇ ತಮ್ಮ ಸೇ ಕುರೆ ನಮಸ್ ಇಲಾನ್ ಅತ್ತು ಬೋಳ ಬೇರೋ ಹುತ ಅರಿಮತಿ ಲೈನ್ ಮತ್ತಿ ಬೋಳೆ ಫ್ಯಾಮ್ ಮೇನ್ ಕುಂಟ್ರೋ ಕೊದ ದಾಮ ಸೇ ಕುರೆ ನಮಸ್ ವರ ಕ್ಯಾರಿಗೆ ಲೈಸ್ ಮನ್ ಹುರಿ ಅರಿಮತಿ ಬೇರು ಇಕಮ ನಿಮ್ಮ ವಿಲಿ ಫೇಲ್ ಮಣಿಕ ಹುಣ ಫರಾತ್ ಮೇದ ಕಾಯ್ ಮಣಿಕ್ ಸಂಸಾಕಲ್ ಬೇರು ಇರುಮತಿ ಫರಾತ್ ಯಸಾದಿ ರಹಮಾನ್ ರಾಮ ಕೊಂಟೋ ಕೊಲ ಕುರಿ ಫಣು ಆದಿ ಬೋಳ ಫಾತು ಹೈಷಮ್ ದಿ ಫಾ ಕುರಿ ಆರಿ ಮತಿ ಮಿತ್ರ ಕ್ಯಾರಿ ಇರುಮತಿ ಫರಾತ್ ರಾಜ ಹಾಫ್ ತೆರೆ ಬೇರ್ ತಿರೀಸ್ ಹತ್ತರ ಮಿನಿಟ್ ಕುಳ ಇಫ ರಾಜ ಕುರಿಗೆ ಕಸ್ಮಕು ದಿಬನು ಪೆನಲ್ಟಿಗ ಸೆಂಟೆ ಕಾಮ್ಯಾಬ್ ಕೊದ್ದಿನಿ ಕುಳುಮತ್ತನೆ ಬೋಳೆ ಫ್ಯಾನ್ ಕುರಿ ಜಿಹದನಿ ಇಸ್ಮಾಯಿಲ್ ಹುಸೇನ್ ಹುಸೇನ್ ಎಕಾವಸ್ ನಂಬರ್ ಎಕ್ಕದಿ ಸೆಂಟೆ ಗಾಜೇಫ ಎಕಾವಸ್ ನಂಬರು ಅಬ್ಲೋ ಉಮರ್ ವೆಟ್ಟುಣಿ ಏನ ಸೆಂಟ್ರೆ ಕುರಿ ಕುಶೇಕ್ ಕಂಬಲ ಅಲ್ಲಿ ಹೆಜ್ಜೆಹುಮೆ ಸೆಂಟ್ರೆ ವಾಹದ ಸೆಂಟ್ರೆಗೆ ಮಿರೇ ಮೆಚುಗ ರಾಜ್ಯ ಕ್ಯಾಪ್ಟನ್ ಅದೇ ಫುರ್ತ ಮೆಚುಗ Hamza Belmaek is Captain Ben Alan Kulamdi Center Enemus Ashfaga Michu Gairumaiki Ashfaga Hituram Kumgotan Center to Captain Ben Dadamati Hurafa Ashfaga Hawal Kodit Pedramakan Leaf John Krefonwalani. The number of the Matmata Fanua, the Bola Sima Farato, Eretta Dandibal Fato, Bodon Kurfanua, the Bola Bakal Fahatang, and the Mescargo among this country, Gajela, Diego Tosaraja after a bit. Tiri's first minute Kulij, Furtamahaf, Raj Eke, Bangladesh Kalanj. The Mira Michuka Mimba took a Hemmich Takabada, Tankola supporter on Guinea, then Neveni, Ardus Tankola Gadakam, Babuku, Mira Michuka, Bangladesh, Guinea, the supporter on Mira Mich Belma, Dandabani, Vadef. Terajek ki Bangladesh ke gina dek masе, niho dirulunda, kamu kawat imadegus gina dek Bangladesh ke rayithun dirulunda tiya ki mira mecuk kawar kina dek supportan romane fene. Bangladesh bol di be wagutu gadi, hasko raja ke area carry bol da wagutu kawar adu gadu wat fene. Backor fahad keeper jasa ba keeper difaq ribola mesme dong horoskur raja half ter inaj bolung, phoneu adi bol sida, Bangladesh kunte fire deoni Bangladesh kunte bol thang gosko suba carry dia. Rajaga Aisham Marri the card and Eriki Rajaga Ibrahim Aisham Mifahakas Rajag over the name Mole midfielder. The defending Minaka Rajag of team Mifahakas Fulton Egara Jago Hodam on the Kuluntiri. Aisham Marri the card and the Mimbaraka Sango Kulmedaka Kuluntiri. Kuluntiri Bolham was Kosovo carried was Kushaguli. Kakanaka Danuke Huraha Badar half Gesida Medu Danuke Diga Badar some Gaganaka Medukubaf Dira Meda Dime Waka got the Sim Sakala Kag Kurifonua than Death Medukubaf Kurifonua Dar Dira Dime Medo for Kurta Kurong Fratu the first Kuruntrek Marko Lag Fari Ethri Lag Denti Huria Kuruntrek Penalty Rongomati, Gisabuga, Marpolag, Kurifunuali, Rabi, unnumbered Kurifunuali, Bole, the Ma, Matimati, whatever bears coming to Marble, Yumati Farad, they go to spare. Tiris had minute Kuluj, Furtamahafu, Rajake Bangladesh to me. Kurifunuali, Gold Kurimati, the bench, Marabot, a goalkeeper, and I'm going to put even Hussein Hamajamang Bugawal. I'm going to take a Hussein Sharifa, Kuluntari Hussein Ganamo, Mahata Purati Feneni. Hussein Sharif Kurifunuadan, Kurifunuadan, Mathematas Medo Hosco. Among this half the Dandibal Medo, I carry Ilan, Bodum Kurifunuad, Babero, I carry Haisham. I am Kurib Damaseko Fatu, Among this Kuluntarajah, Borat left. Kaganak half came with us, Matakol Ethne, Ismail Hussein, Hussein Tate, Kuridifi, Dihanamber, Rahman, Rahman Kontoko, Kuri Jeleni. Kuringas Medono carry, Kurimatamako Lang Ibrahim Vahit, and Hurmak Medona carry, Irma Frato, team captain and Kurifunua, the Bole, Arane Kunteko, keepers Dukunani, keeper Hussein Sharif Bolatli. Hussein Sharif Bolatli left, Sapuja Kurifunua, the Masekurani. There is a minute college for the Mahaf and Kesmon Kurigaraj. Bangladesh Kunte Bodum Kurifunua, the Bola Raj half terrain area carry, Femijan Bola, Duf Arane, keeper Seri. Keeper, what a Hamajela Fumara Bolatla. It's called the keeper Raji Raja Conte Kurifono Adibola. What a Rito Demigati, Centre and Muscon Dibuli, Centre Kurinas half Kimedaza Vijela Kurid, and Tirifono Adibola, Kuruntaka, and his father Kunta Teko Javu Bors of Kodi, Arakas Bolli Maseko Raja Conte Raja Isam, a ball gathered in Farma Fato, Jasal Brakas is a Raja Kunta fired the only Raja Conte Bol and Koko Zeretta Vana the Kurifono Adibola, Mifaro. Bangladesh Kunta fired Jahada on the Bola. Loto. And a ball at Lever, Bangladesh Kunta, Bolvan Kurijelenas, Rabi, Bolvan Matun Hoskurani, Long Vrato, Kurimatara Hamukovas, Ibrahim Vahid Bolivet, Rabi Kari, Ibrahim Vahid Bolivet, Ibrahim Vahid, Kurkoshako, and Leaf at Jung Bangladesh. Bangladesh Gijo Medroga, our carry, Berong has carry. Long Vrato, Kurifunua, then Ismail Hussein. Back of Fahad Jahid Jahid Kontrakola Kurifunua, Masekurani Kuria Kuntak and Kontrakola Kurian half Kimedas and Kurijel and team captain and Kai the Kuntak and Atua Vandani, but then Kurina Zereka Jela, then I could not just say to Eric and Mulu Kuntak, Kurifunua, the ball idea, Kurama ti mata kolle harukon tere kaje kono ka berwege Bangladesh ke first round corner match ke first round corner first corner Bangladesh alif mot mine match ke Bangladesh ke kulum bara bodang fa gabe bara halu kulum me bara to mi die match ke bang adi Afghanistan adi Pakistan match ke bara mol kulum Bangladesh team ke farat fe ne gendi natija ko de de match usmani ever ever score de nuje Bangladesh kon tane kuri matme tane gadi bole raje re tane bodok re fonu matme kuri bola fe nuje kuri fa Ibrahim Wahid difa kuri ba bai difa kuri fonu adra meduna kari e ka wis number control ko laftan ko fahatu jahid jahid bol fan sensa ko tere ko lin kari sente diu mak meduna hos ko kuri ari mati hen kun tere kan control ko kuri fonu adra e re kana di ma kari kun tere den jasa bol fahatu ga kun tere difa ko bol atla kuri wanna mas e kuri etno kari di ais haisam difa kuri kusha ko ngi fe jong bangladesh ge jong kuri fonu adra kun tere kan naga di bola bola esa me fahar 4 hour ne bol di ko to spare Demi barat agamna Bangladesh evadu kura team umfena ni waras zuan kudin kore agun malu mat difa gotu ga tevisan dasuge team umi ega umge. Senior team umi gotu agun malu mat difa gotu ga Europe ga camp jahage football train teke hadam dani. Raja kunten kure fonu ali bola asme don horos ko dan de bola Bangladesh kunte bolu jela sentre sentre. Sensaka carry card ko natto one mase ko kunti marko dan kunti bol de tenaga natto jassal natto jassal butang baro jan aiham bol mase ko carry de bangladesh ke kunti difa ko ari mat bol ber bangladesh ke benchus war boda hinga mun jo faal ko re ba deme ko raj kunti re faaj je de kama bangladesh ke kunti re mis benchum mis appeal ko de ne mis referee raj ke endu dini